യോ രാമാമൃതപാന നർജിത ശിവത്വം ശ്രീ സദ്ഗുരു ത്യാഗരാജം ഭജേ. മാർഗസംഗീതം, ഗണസംഗീതം, ദേശീയ സംഗീതം, നയസംഗീതം എന്ന് ഭാരതനാട്ടിലെ 4 സംഗീതങ്ങൾ പ്രവർത്ത ഗുണങ്ങളിൽ ഇരിക്കു. അതിൽ മാർഗസംഗീതം ശ്രീമദ് രാമായണം. മാർഗസംഗീതം പ്രദർശനത്തിലെ കൊഞ്ചം ഗണസംഗീതത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. ഗണം, മാർഗം, നയം, ദേശീയം മാർഗം രണ്ടാമത് വകുപ്പ്. അതുകൂടെ ഇന്ന കാലത്തിലെ പാടുവർക്ക് രൊമ്പ ശ്രമസാധ്യം. അത് മാർഗസംഗീതത്തിലെ വാൽമീകി ഭഗവാൻ ശ്രീമദ് രാമായണത്തെ പരിപൂർണമായി അനുഭവിച്ചിരിക്കാൾ, അതെ ദേശീയമാകും നയമാകും ചൊല്ലണമെങ്കിലും ഭഗവാൻ ആശയപ്പെട്ട് ശ്രീ ത്യാഗരാജരെ വാൽമീകിയായി ഇരുന്നവരെ ത്യാഗരാജനായി പിറക്കും.